0: ജിന്നീനാ ദമദു നസബുഗെ ഗുണമെ വാഖമം ഹദൈ ഹമകശ്വരം ഏവരിങ് അജാബുഗെ തെരിയ ഹാലിർ ഖുർബാനകം ജിന്നീൻ രംഗളദ്ദനെ
1: സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ
0: ഏവരിങ് എ സിഫകുറ ഗുത്തകും അല്ലാഹു ഹുസ്താഹിർവെ വടിഗംവേ.

ഇബ്രാഹിമക്കീ ആർമെങ്കി കേകെ മിനിമം കമട്ടക ആമീഹെ എമ സുവാണ ഐ സാറാഗി ഫറാത്തും ഏനാഗി ബുറകശി അത്തില ഹാ ഹുതു ഇബ്രാഹിം ഫണൂണി ഏനാഗി ഹിംഹ്യോകമു മിതം ഫുറാലുമ.

0: അതി ഹമകശവറും തിമമ്മെന്നി സഫ് സഫ എത്രേ മലായകത്തുന്നി മൊയ്
1: وَإِنَّا لَنَحْنُ الْمُسَبِّحُونَ
0: അതി ഹമകശവറും തിമമ്മെന്നി തസ്ബീഹ കിയ മലായകത്തുന്നി മൊയ്
1: وَإِن كَانُوا لَيَقُولُونَ
0: അതി ഹമകശവറും ഏവരെ എബഹി മക്കാഗെ മുശ്രിക്കും ബുനെ ഉടേതേ

0: بما غفر لي ربي وجعلني من المكرمين
1: അംഗവാണിത്തെ തിബ സുവർഗയവണ്ണാശെ ഏന ബുണാണിത്തെ തിമംഗെ വെരിരസ്കലാംഗെ തിമന്നായ ഫാഫ ഫുസവ മാ കുറവ ഫാവ മീഹുംഗെ തെരയിൻ എകലാംഗെ തിമൻ ലെവ്വിഗെ തിമംഗെ കൗമുഗെ മീഹും ദണ്ണാണെ നമ കിഹാ രംഗളു ഹെയ്യെ.

0: അസ്സലാമു അലൈക്കും. എന്തിരണ്ട ബാജറി അതി ഉഫാവരി വകുത്തു കൊളക്കങ്ങിതു മുൻ റന്നോദി മിസിൽസാകെ ആ പ്രോഗ്രാമിംഗ് ഉഷാളാൽമ മി ബദ്ദൽ കൊല്ലി അൾഗുണ്ട എഷത് നസീം റന്നോദി മി പ്രോഗ്രാം ഗ ഹിംനാലു മമ്മിയനനി ഗാപ് കൊക്കിരി അബ്ദുള്ള ഫാറുഖ് ഹസനി ഉബാഫാവ ഖുലഫ റാഷ്ദുൻ ഗദരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഗഹയ പ്ലാഗുളെ വാഹകത പ്രോഗ്രാം മായ കുട കുട വകുത്തു കൊളഗതരെ ഗ ബദ്ദൽ കൊളാണ
1: Rang dodi, rang dodi, rang dodi.

0: മികനസ്ഥിനി ഡോക്ടർ അബ്ദുൽ മജീദ് അബ്ദുൽ ബാരി ലുവാഫവ കിരിതി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗെ സുന്നൈ ഇസ്ലാമി ശരിയത്ത് ഗെ ദേവ നമസ്തരു മി ഫുതു ഗെ ഹിമിനി മഅ്ലുമാത് മഅ്ലുമാത് ഉശലാദിനി ഹസൻ ഹലീം
1: മി ദീലു ഗെ അടു ಹಿಮಬಿ ವ್ಯಾಕ್ಸಿನ್ ದೆಡೋಸ್ ಜಹಮು ಹಿಮಬಿ ಜಹಮ್ಗೆ ಫುರ್ಸತ್ ನುವದಿಹ ಹತಿಂಗ್ ಇನ್ಸತ್ತೆ ಕೊಡಕೊದ್ದೆ ಅದಿ ಬಲಿ ಜಹುಣು ಕಮುಗಾವಿಯಸ್ ಬಲೀಗ ಬೋಡೋರುಮು ರಕ್ಕ ತೆರಕೊದ್ದೆ
2: ಹಿಮಬಿಹಿನ್ ರಕ್ಕ ತೆರುವ ಮತ್ತೆ ವ್ಯಾಕ್ಸಿನ್ ಗೆ ತೆರೇಗ
3: ಮೀಸಲ್ಸ್ ವ್ಯಾಕ್ಸಿನ್
2: MR measles rubella vaccine
3: MMR measles mumps rubella vaccine himene
2: himabehin rakha tiruma measles vaccine ge de dose furiham kurefa wa kan yakin kurawa
1: himabehige alamate fenijanama lasnu kurawa sihhi farwa ho dawa